ചൈതാനമോ പൂതയിരയല്ല അരേഖന സുമസേ കരിസുന്ദോ മുസാലി പടം പോകുവാകല്ല കൈമൈ അപൈകാനെ അടാമേ ഉദാഹരണം പൂർണ്ണ കച്ചനാ അച്ചോ നോമ അപടീതാ അനന്ദേക്ക